0: ലൗരി ലൗരി ലൗരി മന്ദ്രമവാക്കി ഉദർപൂർ മൈ
1: ഇൻതഖാ
0: അയ്യ മൗരി ബങ്കേ മയോ നംകാതി ഇസ്രാകി ഗന്ന നകോയ മെഗാനൈ ഉൻകനായ കോസ് തകനികിനായ ബുകിൻ തകാൻസൻ ദ മമ്മ ഇരും ഓത്ര കൊനരിയേ ഇതറായ
1: ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ വാക്കിയ ഒരാറപ്പ

വാക്കിനു മേവേ ഇറോന്നെ വേമ ആദ്യത്തെ മേർവത്തമേക്ക് ആയകരവ് രംഗത്തെ നിരത യോൻ മേവറി എഫ് എം എച്ച് 9.9 ഐ സി തെ പുയി മേവുവത് മിനിസ് ആയ പോ ദേവത്തെ പുയിന നവകിതാ നോറ യോൻ മേവറി എഫ് എം എച്ച് 9.9 കമ്ന മേവറി എകുപുരേന കത്തനാത മേവറി എഫ് എം എച്ച് 9.9 പാ എൻ ഐ ഐ തൗതനത്തെ പിതാക്കി നവന്തെ തനയ്യൈ നികൻവന്നര പ്രോഗ്രാം ഇനനൻ പോങ്ങൈക തുകോന പോങ്ങേത്തെ പോങ്ങയ്യോ തെ പുയിന നുകിതോപ ആന്റെ താപേസേനിങ്ങാപ്പും തെപ്പിമെത്തോവണ നുക്കിത്തോപ അയ്യോരെ എപ്പൊനീടെ കിരകമേ വാക്കിനന്ന പപ്പറോണിക്കാപ്പുത കൈനന ഏകാരേസ യേസു ക്രിസ്തു ഇപുക്കീയ ഐക്കായിസക്കിന് പോങ് ഐക കൈസിറ അരേ എന്ന വാക്കി ഇനനൊന്ന് പോങ്ങാകന്നി തെപ്പൊങ് അയ്യോ എത്തോന പോങ് തെപ്പുകിന നുക്കിത്തോപ ഓന വാക്കി തെമ്മനീത്തിറ ദേവത്തെപ്പുയിന തീങ്ങാപ്പൊങ്ങേയ് ജാവത്തെ പിമേ ഓവാ ഇന്റെ തവണ പേയോ അതിന് മെങ്ങ വാകിങ് കന്നെ കേനോക്കിരിക്കോ മേവറി എഫ് എം എച്ച് 9.9 മേ കണുവന്ന നക തവണോ നരനരയെ കൊപ്പൊന്തനെ യൈ ഐ ജവ ഓവന്റെ പകന്തായിന പെൻ കന്നെ അതിന് മെങ്ങ വാകി കണുവന്ന കോവ നീത്തിറ അന പപ്പറോണി കപ്പുത്ത അന ഏകാരേസ യേസു ക്രിസ്തു ഇപുക്കിയ ഐക്ക ഐസക്കിന് പോങ് ഐക്ക കൈസിറ ആഞ്ഞറിയനവാകി മെന്തിയവ ഓവറോയ് ഓ എറുനപ്പെങ്ങാപ്പൊങ്ങേത്തി താപെസ് തെപ്പിമെത്തോവണ നുക്കിത്തോപ അരെ എനവാകിനപ്പത്തെ മോനീത്തിറ മെന്തിയവ തെപ്പുയിനൻ തീങ്ങാപ്പൊങ് നിക്കറക്കുവ ത്യവ തെപ്പിമെ ഓവ അരെ എനമെങ്ങോക്കിരിക്കൊണ്ട പെയ്യൈ കണ്ണുവന്ന നകത്തവണോ പനാനിക്കിരി പേസ് നെറുനെറക്കൊത്ത തനയ്യൈ അന്ത്യവ ഓവന്റെ പകന്താന പേന്നി aina nga ina nga na kung kanya kanuan te kawo ni tera ki ipon ka kanya na pa itiran kanuan te paparo ni kaputan ni karoko at yawawa te pakantay uri nga rik ana may mga tapo ni kaputa ana e kare sa Yesu Kristo ibuki ay kaisa kinipuong ay kakaisira ari na kung ano raya kiminti pong ngayo eto kung ano pong tiyawa te puyina hindi nga pong o na kung nipati nga pong eto tapes തെപ്പിമെത്തോവണ നുകിത്തോപ കമ്പ്യസിൻ്റെപ്പ അവാന്റെ മേരോന്തി സിഇഒ മെന്റ് പോത്തകനെ കണക്കുപ്പാണ് കരക്കിറങ്ങുറങ്ങും.